ഇതൊന്നും ഒന്നിനെ കുറ്റ മുറ്റം ചുറ്റുമ്പോൾ മുറ്റത്തിനോ ഞാൻ അടിച്ചു പൈതാവിന്റെ പത്തായി മുറ്റുറിനെ ഭിന്നിപ്പിക്കാം നിന്നെ സവർപ്പിക്കുന്ന വിലക്കുവാറ് മുണ്ടി